0: നിയമസ്വരൂപങ്ങളെ
1: എംബോഡിമെന്റ് ഓഫ് ലോ
0: വ്യാപിച്ചു തന്നെ രാജ്യമനവും സമ്പദ്ഘടനകുടുംബവും പൊന്തവച്ചു.
1: ബൈ ഹിസ് പവർ ഓഫ് സ്പീച്ച് യു കൻ ഹാവ് ദ കിംഗ്ഡം ആൻഡ് വെൽത്ത്.
0: ജിഹ്വാഗ്രേ മിത്രബാന്ധവ വ്യാപിച്ചു തന്നെ മിത്രുലനു ബന്ധുവലനു അനേക രീതിയാ സംബന്ധമു ഗാവിച്ചുകൊണ്ടുവച്ചു.
1: It's only this mighty power of speech that makes all your relations and friends intimate.
0: Dhugrem bandhanam prapti Vyakku chetane manam bandhitulam ayipothunnam, paradhinulam ayipothunnam, swatantrani pogottukuntunnam.
1: We are bound by this speech and we become parasites, slaves and others.